പാത്രപാവൻ ഭാഗമഹരായ ഹോത് മുനീത് കോട് അപരാധു അമൃത നാം ജപേ മിൽ സാധു പാർ പത്രോ മോ മിട്ടനായി ജാക്കോ രാഖോ ആവ ഗുസായി പാത്ര സാഹോ ഛത്ര ശ്രേസോ നാനക ദൂസർ അവർ